ജനനം വബിൽ മസാറാതിലി ഖദ്യുത്തയല്ലാവും അതൽ ബസീലാസി ലിഖാല ജുംലതമ ലിഖ്തർത ദുനിയാ വ ഉഖ്റാ മിൻക യല്ലാവും അക്കം.

0: ഷെരീഫുണ് ഷെരീഫുണ് ഷെരീഫും ചുമുറ്റിപ്പുറാജ്ഫാക്ക്
1: Wa balama sanaya ya ngadax bay sirin sayo wa jal dak